പാട്ടുപായി പാട്ട് ചന്ദനത്ത് പാട്ട് പത്തിന്റെയോ ഭക്തത്ത് മാടി വരവാൾ പാട്ടുപായി പാട്ട് ചന്ദനത്ത് പാട്ട് പത്തിന്റെയോ ഭക്തത്ത് മാടി വരവാൾ പാട്ടുപായി പാട്ട് ചന്ദനത്ത് പാട്ട് പത്തിന്റെയോ ഭക്തത്ത് മാടി വരവാൾ.